എവ്വസ് നഫ്സഖം എ നഫ്സഖ കുളദാന വെഗിംബാ മിംബറഖം മെനുവി തക്ലീഫിൻ ഉജസവേ എ നഫ്സിൻ ഹോദി ഹേഖമെഗ് സവാബ് എ നഫ്സഖവേ അതി എ നഫ്സിൻ ഹോദി നുബാഖമെഗ് അഖാബ് എ നഫ്സഗ് മച്ചവേ അളമിംഗ് വെരി രസ്കലാക് അളമിങ് ഹന്ദാനത്തി ജനമ നുവത പസ്തിന്നത്തി അളമെന്ന കുഷവ്യവി ജനമ ഏഖമങ് അളമെന്ന അഖൂബു ദിവാൻ ദേവ് അളമെങ്കെ വെരി രസ്കലാക് അളമെങ്കെ കുരിന്തിബി മീ ഹുന്നം ഉഫുലുമ ജസ്സൈഫദ ബുറഖമെ അളമെങ് ഉഫുലുമ നുജസ്സവാൻ ദേവ് അളമെങ്കെ വെരി രസ്കലാക് അളമെന്നം ഏഖമകുളദാനവെ ഗിൻവാ ഖമെങ് ഉഫുലുമ അളമെന്നം നുജസ്സവാൻ ദേവ് അതി അളമെന്നം ആഫു കുറവാൻ ദേവ് അതി അളമെന്ന ഫാഫ ഫുസവാൻ ദേവ് അതി അളമെന്ന റഹ്മല്ലവാൻ ദേവ് ഇബ റസ്ഖലാംഗി അളമിംഗെ എഹി തിരുവന്ത റസ്ഖലാംഗി ഫഹെ കാഫിർ വെകിംവാ മീസ്തകുംഗി മച്ച അളമെന്ന

ഇരാദ് കുറവ ഫദേക്കും റഹിം തഹ്ഗാത്യബാമീഹും സൂറ കുറവ റസ്കലാംഗെ എഖലാംഗ് മെൻവി ഇലാഹ കുനുവേ എഖലാംഗെ അജീസ് വന്ത ഹകീം വന്ത റസ്കലാംഗെ.

ഹമകശ്വറും അള്ളാഹു ആദം ഗഫാനായ് നൂഹ് ഗഫാനായ് ഇബ്രാഹിം ഗഫാനു ഗ ആൽ വരിനായ് ഇമ്രാനു ഗ ആൽ വരി ഇദ്വസ്വർഗ ആലം തഗ് മച്ച ഖിയാർ കുറവി.

0: ගඩින් හැඳුනු අශෙච්චෙහි මේ දීනුක අඩු
1: അസ്സലാമു അലൈക്കും എന്തിരണ ബാസുവരെ അതിഫാവരി മുഖത്ത് കൊളക്കങ്ങതിമും മിയത് വെസ് റന്തോതി പ്രോഗ്രാമായ ബദ്ദൽ കൊന്നി അൽഗുൻ ആഷത് നസീം റന്തോതി മി പ്രോഗ്രാം ഗഹിമനാലി ഖുലഫാവ് രാഷ്ടൂൻഗെ തെരെ ഉമർ ബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗെ ഹയാ പ്ലാഗുലെ രീതി വാഹകത പ്രോഗ്രാമായ കുട കുട മുഖത്ത് കൊളക തെരെ ബദ്ദൽ കൊള്ളാണ് ಕುಳದುವಂತ ರಸ್ಕಲಾಂಗೆ ಎಕಲಾಂಗೆ ಬಿಬಿಮುಗ ಇನ್ಸಾರ ನಟಕ ಗಿನಗುಣ ನಿಯಮಿತಕ್ಕೆ ಲಭವಾಪಾವೆ ಅಳಗುಣ ಮೆನ್ನಕಿ ನಿಯಮಿತಕ ಶುಕ್ರವರಿವ ಬೇಕ ವಾಂಚೆ

തുരന്നീ കെറ്ററിന്നെ അതി തെരുവരിന്നെ അതി അള്ളാഹ കിയമൻ തെരുവാ മീഹുന്നെ അതി ഹേഗുതുക ഹേദ കുറാ മീഹുന്നെ അതി ഹാറു ദംഗ ഫാഫുസെവുങ്ങതി ദ്വാ കുറാ മീഹുന്നെ.

ഹമകശ്വരം അല്ലാഹു ആദം ഗഫാനായി നൂഹ് ഗഫാനായി ഇബ്രാഹിം ഗഫാനു ഗാൽവരിനായി ഇമ്രാനു ഗാൽവരി ഇദ്വസ്വർഗ ആലം തഗ് മച്ച ഖിയാർ കുരവി.

അതി ത്യബാമീഹുണ്ണ റഹ്മ ലെവ്വു മട്ടക ത്യബാമീഹുങ്കെ കുരിമതീഗാവാ തണായി ത്യബാമീഹുങ്കെ ഫഹതുഗാവാ തണ ബിരുവെത്തിവെ റക്കാതിരി വാഷേ എവരെന്നങ് അംഗവാഫി നമ എവരെങ് ഫുരഗസ്ദീ എമ്പുരിദേ.

0: ഹമകഷവറും മണിതിക്കക്കും തിമന്നസ്കലാങ്കെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെം വാ ദെക്കുളുവെരിയക്കു കമുകെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي اي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندما نتالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാനു വിദാളുവാഷെ എ കശിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆವುಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ.

ഖുർആൻ ഏ ജിന്നീനായി ഇൻസീങ്കെ ജമാഅത്തുകെ മീഹുണ്ണേവ് ഉടുതക്കായി ബിമുഗെ എമ്മിഹ ഫരാത്തക്കും നുക്കുമെഗെൻ ദിയുമ ത്യബാ മീഹുണ്ണ കുളദാന വെഗെൻ വാ നമ ഫഹെ ത്യബാ മീഹും നുക്കുമെഗെൻ ഗൊസ്ബലാഷെ വറുഗദ ബാരക്കും മെണുവി ത്യബാ മീഹുണ്ണക്ക നുണുക്കുമെവേ നെതെ فبأي آلاء ربكما تكذبان اي جنيناي انسينيف فه تيادباميهم دوغوكو انكارو كوراني تيادباميهمگ وري رسكلانگ نعمتكوگ ترين كون كون نعمتكن هي يرسلو

കളിത ഐഫത്തരി ഹൂറുൽ ഐനും എ സുവറുഗെ തകുഗാവേ എവരെങ്കെ കുറി ഇൻസിയക്കുവെസ് അതി ജിന്നിയക്കുവെസ് എ കമ്പലുങ്ക ബീഹിഫയ നുവേ.

ഫിയത ദമാലാഗിനായി അതി ഫിയത ലപ്പാലാഗിൻ എവരെങ്ക മതീഗ ഉദുഹി ഉളേ ദൂണിതക എവരെ നുബലനീ ഹെയ്യെ റഹ്മാനുവന്ത റസ്കലാങ്കെ മെണുവി എ തകെതി വെട്ടുണ നുദീ നുഹിഫഹട്ടവത്തെ ഹമ കഷവറും എ കലാങ്കെയി ഹുരിഹാ എച്ചെ മൊള ബല്ലവാ ഒടിഗെംവാ റസ്കലാങ്കെ.